0: It was a most uncivilized and derogatory statement, fatwa by one Muslim organization. Kantapuram AP Abu Bakar Musliyar. Keeping silence, no words.
1: कौन सी सदी में जी रहे हैं उनको शायद ये बात मालूम नहीं है. जिस जगह से वो आते हैं वो केरला है और उनको ये मालूम है उनका जो कॉलेज है उसमें उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वहीं केरला की लड़कियाँ डॉक्टर्स बन के जाती हैं, सेवा करती हैं, इंजीनियर्स बन रही हैं, नासा में जा रही हैं. ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूँ क्योंकि वो केरला में रहते हैं. तो उनको इस तरह का ये बयान उनको ये शुभ नहीं देता है.
2: He says that the people, the ladies should keep away from all public stages. Means he is against the gender equality. Why the communist and congress people are keeping mum? They are keeping silence. Against when the Kanthapuram is says so many things which is against the spirit of the constitution, the Congress leaders, Muslim League leaders, Communist, CPM leaders, all are keeping mum.
3: You must note that women in Kerala are pushing back against the Grand Mufti of India, Kanthapuram AP Abu Bakar Musliyar. After his remarks advocating restrictions on women's participation in public life, and that sparked widespread criticism on social media too. Just listen in to the Grand Mufti's controversial remarks earlier.
4: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫീ ബുയൂതികുന്ന വല തബറുദന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉല. അല്ലാഹു പറയുന്നു വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
3: അശ്വിൻ നന്ദകുമാർ ഇസ് ട്രാക്കിംഗ് ഓൾ ദി ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് ഫോർ അസ്. ഹി ജോയിൻസ് അസ് ലൈവ് വിത്ത് ക്ലാരിറ്റി വി നീഡ് കറന്റ്ലി. അശ്വിൻ, ഹാസ് ദി കോൺഗ്രസ് റെസ്പോണ്ടഡ് ടു ദി IUML's ഡിഫൻസ്? ഹാവ് വി പിക്ക്ഡ് അപ്പ് ഓൺ എനി സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി അലയൻസ് പാർട്ട്നേഴ്സ് ഓൺ ദിസ്?
5: We have taken bites of multiple Congress ministers. What we see is absolute soft-knobbing on the issue, tiptoeing on the issue, deliberate restraint taken by all the ministers, be it P.C. Vishwanath, who is a culture minister, be it home minister, be it the top ministers in the Congress rank. All of them are not even there criticizing it. They are very indirectly and very restrained criticism has come from the Congress side, and that is what is making this many women in Kerala are certainly very upset that a condemnation for this has not come from not even a single politician from Kerala, from the Congress side or the CPM side. And therefore this issue is still lingering. Today Chief Minister was also meeting the press. We are expecting Chief Minister to make a statement on this, but saying that the ally today, the state president of the Muslim League, in fact Sadiq Shihab Ali Tangal, has again used the same tactics, very restrained criticism, in fact not even criticizing, saying that the Kanthapuram, who is the head of the jurisprudence of the Samasta Ulema Sunni group, He is somebody who's ahead of it. He is the person who directs the entire community

0: ആകും. പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
1: രാഹുൽ ഗാന്ധീസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസൻ്റ് ബിലീവ് ഇൻ ആൻഡ് റണ്ണിംഗ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി, ഹി ഡസൻ്റ് ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്. ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ്, ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹിസ് ഫോർട്ടെ. രാഹുൽ ഗാന്ധി സേസ് ഹി ബിലീവ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇഫ് ഹി ബിലീവ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ കം ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഔട്ട് അഗേൻസ്റ്റ് ഇന്ത്യൻ മുസ്ലിം ലീഗ്സ് വെരി വെരി പ്രോ റിലിജ്യൻ പോളിറ്റിക്സ്? ബിക്കോസ് ദർ ഇസ് എ മിനിസ്റ്റർ സിറ്റിംഗ് ഇൻ വി ഡി സതീശൻസ് ഗവൺമെൻറ് ഹു സേസ് മതമാണ് മതമാണ് മതമാണ്. ഹൗ ഇസ് ദാറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി ആർ ടുഡേ ഫേസസ് ഓഫ് ഓപ്പർച്യൂണിസ്റ്റിക് ഷെയ്മ്ലെസ് ഹിപ്പോക്രട്ടിക് പോളിറ്റിക്സ്. പ്രിയങ്ക ഗാന്ധി വാഡ്ര ഹാസ് എ ലോങ് ട്രാക്ക് റെക്കോർഡ് ഓഫ് സേയിങ് ലഡ്ക്കി ഹൂ ലഡ് സക്തി ഹൂ, ദറ്റ് മീൻസ് ഐ എം എ വുമൻ, ഐ ക്യാൻ ഫൈറ്റ് ഫോർ മൈ റൈറ്റ്സ്. ഇഫ് ഷീ ഈസ് എ വുമൻ ആൻഡ് ഷീ ക്യാൻ ഫൈറ്റ് ഫോർ അവർ റൈറ്റ്സ്, വൈ ഷീ നോട്ട് ഫൈറ്റിംഗ് ഫോർ മലയാളി വുമൻസ് റൈറ്റ്സ്?
2: And all of this is of course arisen from the Kerala Grand Mufti's comments on women. He said women are like gold, they should be kept in a box. He talked about modesty and their role in public. Like in if you case if you needed reminding about this shameless man's words, listen into this.
3: Priyapatta sahodarangale adu pole streegale ingane rengathirakkiyal adu valiya naashamaanu എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തബറുദിന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉലാ, അല്ലാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
2: On the other side of this very short break right here on NDTV, a world exclusive, you've been watching NDTV's incredible reportage on Nepal from the ground. Now watch it from the air. Promise you this will change your perspective on the size, the scale and the devastation of that flash flood. This is right after the break.
4: We are crossing a heavy ridgeline now. We are going to be descending into the valley where the damage has taken place. So this is the Bhotekoshi River now. It used to be Trishuli downstream. It's now the Bhotekoshi. This is the first look that we saw by helicopter of the exact spot where the floods broke through. To my left over here, they were all homes. Ashwini, you see the bank of the river over here? They were all homes. None of them exist. They've been completely washed away. There is 100% destruction over here. 100%. There are no homes, no structures at all. As we go back towards Kathmandu, there's a helicopter right there. It's got dead bodies slung underneath it, is what we're told. Well, we're now in Trishuli, and it's in fact just on the banks of the Trishuli over here that a lot of the damage has taken place. Well, we are at one of the sites where there are rescue operations which are now taking place. The Nepalese army is over here. How is every minute absolutely critical in an operation like this? Time is not on your side.
5: We are more than 90 people here. So we are trying best.
4: With our reports, we hope to get
6: and provide our viewers a bigger, better

0: Kishan, how come he is not speaking out against Indian Muslim League's very, very pro-religion politics? Because there is a minister sitting in V.D. Satheshan's government who says, Madamana, Madamana, Madamana. How is that consistent with the constitution? Rahul Gandhi and Priyanka Gandhi are today faces of opportunistic, shameless, hypocritic politics. Priyanka Gandhi Vadra has a long track record of saying, ladki hoon, lad sakti hoon. That means I am a woman, I can fight for my rights. If she is a woman and she can fight for her rights, why is she not fighting for Malayali women's rights?
1: Where is Mr. Rahul Gandhi now? Last week there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim. Keeping silence, no words.
2: कौन सी सदी में जी रहे हैं उनको शायद ये बात मालूम नहीं है. जिस जगह से वो आते हैं वो केरला है और उनको ये मालूम है उनका जो कॉलेज है उसमें उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वहीं केरला की लड़कियाँ डॉक्टर्स बन के जाती हैं, सेवा करती हैं, इंजीनियर्स बन रही हैं, नासा में जा रही हैं. ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूँ क्योंकि वो केरला में रहते हैं. तो उनको इस तरह का ये बयान उनको ये शोभा नहीं देता है.
3: He says that the people, the ladies should keep away from all public stages means he is against the gender equality. Why the communist and congress people are keeping mum? They are keeping silence. Against when the Kanthapuram is says so many things which is against the spirit of the constitution, the Congress leaders, Muslim League leaders, communist CPM leaders, all are keeping mum.
4: Well, that's led to a huge political ruckus. The BJP blaming the Congress as well as the top leadership, Rahul Gandhi, especially at a time when he has been blaming Manusmriti for not allowing women to be independent. Now, let's hear what this Muslim cleric, who is the general secretary of the All India Jamaatul Ulema, Islamic scholars organization which is spread across India. He's a general secretary. Let's hear what this Muslim cleric had to say about women, which led to this entire ruckus and political bickering between various parties. Let's hear what this Muslim cleric had to say.
5: Priyapatta sahodarangale, adu pole streegale ingane rengathirakkiyal അതു വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തബറുദിന തബറുദൽ ജാഹിലിയത്തിൽ ഉലാ, അല്ലാഹു പറയുന്നു വഖർന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
4: Well, another interesting and a very beautiful story that is coming from the state of Kerala is that the sister of football maverick Ronaldo, in fact his sister, has come down to Kerala, and by chance there was a meeting.

0: So a fresh political row has erupted in Kerala over the Grand Mufti Kathapuram's remarks on women and modesty, where he said that women should remain confined to their homes like precious jewellery which is stored inside a box. Now, Keralam Chief Minister V.D. Satheeshan has called the remarks outdated and regressive, saying women cannot be confined to homes and deserve equal space. And remember, many women activists have also spoken out on this. But Congress ally IUML is defending the Mufti, with party chief Sadiq Ali Thangal, who tried to play it all down, saying the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting the Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
1: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോട് അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ എങ്ങനെ
2: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്.
4: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസന്റ് ബിലീവ് ഇൻ ആൻഡ് റണ്ണിംഗ്. Rahul Gandhi, when he says smash patriarchy, he doesn't believe in any of that, because if he really believed in it, he would be the first one to condemn Kandapuram's statement. But that is not his forte. Rahul Gandhi says he believes in the constitution. If he believes in the constitution, how come he is not speaking out against Indian Muslim League's pro religion politics? Because there is a minister sitting in V.D. Satheeshan's government who says madamana. How is that consistent with the constitution? Rahul Gandhi and Priyanka Gandhi are today faces of opportunistic, shameless, hypocritic politics.

0: प्रियंका गांधी वाड्रा हैज अ लॉन्ग ट्रैक रिकॉर्ड ऑफ सेइंग लड़की हूं लड़ सकती हूं, दैट मींस आई एम अ वुमन आई कैन फाइट फॉर माय राइट्स. इफ शी इज अ वुमन एंड शी कैन फाइट फॉर हर राइट्स, व्हाई इज शी नॉट फाइटिंग फॉर मलयाली वुमेन्स राइट्स?
1: वेयर इज मिस्टर राहुल गांधी नाउ? लास्ट वीक देयर वाज अ बिग लेक्चर बाय राहुल गांधी अबाउट वुमेन एक्टिविज्म, इक्वालिटी ऑफ वुमेन, वुमेन एम्पावरमेंट. देयर इज नो statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Musliyar. Keeping silence, no words.
2: कौन सी सदी में जी रहे हैं उनको शायद ये बात मालूम नहीं है. जिस जगह से वो आते हैं वो केरला है और उनको ये मालूम है उनका जो कॉलेज है उसमें उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके, और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं, पूरी दुनिया में वहीं केरला की लड़कियाँ डॉक्टर्स बन के जाती हैं, सेवा करती हैं, इंजीनियर्स बन रही हैं, नासा में जा रही हैं. ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूँ चूँकि वो केरला में रहते हैं. तो उनको इस तरह का ये बयान उनको ये शोभा नहीं देता है.
3: He says that the people, the ladies should keep away from all public stages, means he is against the gender equality. Why the communist and congress people are keeping mum? They are keeping silence against when the Kanthapuram is says so many things which is against the spirit of the constitution. The Congress leaders, Muslim League leaders, Communist, CPM leaders, all are keeping mum.
4: All right, so this entire controversy has broken out at a time when there's been so much debate and discussion over what Rahul Gandhi said when he talked about smashing patriarchy. So let's just listen into what the Grand Mufti said when he spoke about women, modesty and their role in public life.
5: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫി ബുയൂതികുന്ന ولا تبردنا تبرد الجاهلية الأولى الله പറയുന്നു വഖർന ഫി ബുയൂതിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
4: All right, so that is the statement by the Grand Mufti that has now created this huge controversy and so many, you know, back and forth and criticism as well as defense taking place. Let's go across to Ashwin now for more on this. And Ashwin, this comes at a time, you know, when Rahul Gandhi's whole smash the patriarchy discussion has also been taking place. And now you have the IUML, in a sense, trying to defend the statement of the Grand Mufti, the BJP hitting out at Rahul Gandhi and the Congress over it, though you do have Chief Minister of Kerala. I'm actually, you know, criticizing the statement, saying, you know, and saying that this goes against what we believe in.
6: Absolutely. In fact, this has become an interesting dimension has come because Rajiv Chandrasekhar, the BJP president, has taken on Rahul Gandhi, because it was just few days ago when Rahul Gandhi, referring to the Manusmriti, spoke about smashing patriarchy and that women are independent and they're not dependent either on a father or their husband or anybody else. But just few days after it, we heard the Mufti speaking on the lines that women are completely supposed

0: actions because it's for their own safety, it's for their own good. Now, just to remind our viewers, what did the Grand Mufti say? He had opined that bringing women onto public platforms causes great destruction because Islam has mandated parda for them. To bolster his point, he also reminded people that if a necklace has to retain its beauty, it must be kept safely inside a box. Now, the IUML seems to also agree that just like a necklace, women are also safer boxed in. Just to be clear, the Chief Minister of Kerala, V.D. Satheesan, who has in the past had differences with the Grand Mufti, has immediately distanced his party from what Abu Bakr has said. But the BJP so far seems unconvinced of this good cop, bad cop tango within this alliance.
1: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന ഒലാ തബറുദിന തബറുദൽ ജാഹിലിയത്തിൽ ഒലാ, അള്ളാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ
2: ലേക്കിൻ ഈ ജോ ബയാൻ ഹെ വോ ബിൽക്കുൽ ആജ്കെ വഖ്ത് മേ ബിൽക്കുൽ ബേബുനിയാദ് ഹെ. വോ കൗൺസി സദി മേ ജീ രഹേ ഹെ ഉൻകോ ശാദി യേ ബാത് മാലൂം നഹീ ഹെ. ജിസ് ജഗഹ സേ വോ ആതേ ഹെ വോ കേരള ഹെ, ഔർ ഉൻകോ യേ മാലൂം ഹെ ഉൻകാ ജോ കോളേജ് ഹെ ഉസ്മേ ഉസ് കോളേജ് കേ ജ്യാദതർ ലോഗ് ജോ ഹെ വഹാ ലഡ്കിയോ കേ ലഡ്കിയോ കേ കോളേജ് ഹെ ഉൻകേ, ഔർ വഹീ കേരള ഹെ ജഹാ സേ പൂരി ദുനിയാ മേ ലഡ്കിയാ നർസ് ബൻകേ ജാതീ ഹെ. പൂരി ദുനിയാ മേ വഹീ കേരള കീ ലഡ്കിയാ ഡോക്ടർസ് ബൻകേ ജാതീ ഹെ.
3: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
4: സ്ത്രീകൾ ഇങ്ങനെ
3: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്,
5: ഇസ്ലാമിക ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിനെ പോലും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ വലിയൊരു ബിസിനസ് വുമണായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരിയായിരുന്നു. ഐഷ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ കമ്മൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവ്വസൈന്യാധിപയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ബിൽക്കീസ് രാജ്ഞി രാജ്ഞിയായിരുന്നു.
6: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസൻ ബിലീവ് ഇൻ ആൻഡ് റണ്ണിങ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി, ഹി ഡസൻ ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്, ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹിസ് ഫോർട്ടെ. Rahul Gandhi says he believes in the constitution. If he believes in the constitution, how come he is not speaking out against Indian Muslim League's very pro religion politics? Because there is a minister sitting in V.D. Satheesan's government who says madamana madamana madamana. How is that consistent with the constitution?
0: And that pretty much brings us to the basic questions that one must ask today. By siding with the regressive views of the Kerala Grand Mufti, has the Congress's ally, the IUML, put the grand old party smash patriarchy campaign on test? Or is this a storm within a teacup? Joining us today, we have Tushar Gupta, political analyst, along with Yasmin Farooqi, National General Secretary of the SDPI, Vivek Srivastav, also a political analyst, and Syed Asad Abbas. But my first question is to Thuin Sinha of the BJP. Thuin Sinha, V.D. Satheesan, the Kerala Chief Minister, has said very clearly these thoughts belong to the 19th century. We do not agree with them. Why are you still gunning for the Congress despite that?
7: Well, good evening, Padmasha. Good evening, everybody. The problem is not with other Congress leaders. The problem is specifically with Rahul Gandhi, who over the years has proven himself to be not only a hypocrite par excellence, but also a coward of the highest order. Now, I will give you some specific examples. You know, in July 2025, Maulana Rashidi had made some very disparaging comments against Dimple Yadav. you know, I can't even use those words. But neither Akhilesh Yadav nor Rahul Gandhi had the gumption to stand up and you know,

0: fresh political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewelry is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
1: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ എങ്ങനെ
2: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, വെർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ? ലാസ്റ്റ് വീക്ക് ദർ വാസ് എ ബിഗ് ലെക്ചർ ബൈ രാഹുൽ ഗാന്ധി അബൌട്ട് വിമൻ ആക്ടിവിസം, ഇക്വാലിറ്റി ഓഫ് വിമൻ, വിമൻ എംപവർമെന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റർ രാഹുൽ ഗാന്ധി. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Musliyar, keeping silence, no words.
0: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listening to what exactly he said.
4: Priyapatta sahodarangale adu pole streegale ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വല തബറുദന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉല, അള്ളാഹു പറയുന്നു കർണ പി ഭൂയോത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
0: Alright, you know, Harish Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
5: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
6: Vasudha, I hope you know the history of our party, IUML.
5: Yes.
6: IUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders,

0: E.D. Sathizan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
1: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുറാൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ. ലാസ്റ്റ് വീക്ക് ദർ വാസ് എ ബിഗ് ലെക്ചർ ബൈ രാഹുൽ ഗാന്ധി അബൌട്ട് വിമൻ ആക്ടിവിസം, ഇക്വാലിറ്റി ഓഫ് വിമൻ, വിമൻ എംപവർമെന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റർ രാഹുൽ ഗാന്ധി. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Musliyar. Keeping silence, no words.
0: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listening to what exactly he said.
3: Priyapatta sahodarangale, adu pole streegale ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന ഒലാ തബറുദിന തബറുദൽ ജാഹിലിയ്യത്തിൽ ഒലാ, അള്ളാഹു പറയുന്നു കർണ പി ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയതുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
0: All right, you know, Harish Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
4: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
5: Vasudha, I hope you know the history of our party, RUML.
4: Yes.
5: RUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated, and are in good places now. Now, RUML is a party, and in fact, in 1996, that is 30 years back, had in fact fielded a woman candidate to the assembly, to the Kerala Legislative Assembly from Calicut 2, yes. 2, which is now a sitting seat of the RUML. And now, when we, as we speak now, in 2026, we have

0: ജീവിക്കളും അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ
1: ലേക്കിൻ ഈ ജോ ബയാൻ ഹോ ബിൽക്കുൽ ആജ്കെ വക്ത് മേ ബിൽക്കുൽ ബേബുനിയാദ് ഹൈ വോ കൗൺസി സദീ മേ ജീ രഹേ ഹൈ ഉൻകോ ഷാദ് യേ ബാത് മാലൂം നഹീ ഹൈ ജിസ് ജഗഹ സേ വോ ആതേ ഹൈ വോ കേരള ഹൈ ഔർ ഉൻകോ യേ മാലൂം ഹൈ ഉൻകാ ജോ കോളേജ് ഹൈ ഉസ്മേ ഉസ് കോളേജ് കേ ജ്യാദാതർ ലോഗ് ജോ ഹൈ വഹാ ലഡ്കിയോ കേ ലഡ്കിയോ കേ കോളേജ് ഹൈ ഉൻകേ ഔർ വഹീ കേരള ഹൈ ജഹാ സേ പൂരി ദുനിയാ മേ ലഡ്കിയാ നർസ് ബൻകേ ജാതീ ഹൈ പൂരി ദുനിയാ മേ വഹീ കേരള കീ ലഡ്കിയാ ഡോക്ടർസ് ബൻകേ ജാതീ ഹൈ
2: പണ്ഡിതന്മാരല്ലേ അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ
2: എങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചത്
4: ഇസ്ലാമിക ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിനെ പോലും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ വലിയൊരു ബിസിനസ് വുമണായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരിയായിരുന്നു. ഐഷ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ കമ്മൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവ്വസൈന്യാധിപയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ബിൽക്കീസ് രാജ്ഞിയായിരുന്നു.
5: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസൻ ബിലീവ് ഇൻ ആൻഡ് റണ്ണിംഗ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി ഡസൻ ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്, ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹിസ് ഫോർട്ടെ. രാഹുൽ ഗാന്ധി സേസ് ഹി ബിലീവ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇഫ് ഹി ബിലീവ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ കം ഹി ഇസ് നോട്ട് സ്പീക്കിംഗ് ഔട്ട് അഗേൻസ്റ്റ് ഇന്ത്യൻ മുസ്ലിം ലീഗ്സ് വെരി വെരി പ്രോ റിലിജൻ പോളിറ്റിക്സ്? ബിക്കോസ് ദർ ഇസ് എ മിനിസ്റ്റർ സിറ്റിംഗ് ഇൻ വി ഡി സതീശൻസ് ഗവൺമെൻറ് ഹൂ സേസ് മതമാണ് മതമാണ് മതമാണ്. ഹൗ ഇസ് ദാറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ?
6: And that pretty much brings us to the basic questions that one must ask today. By siding with the regressive views of the Kerala Grand Mufti, has the Congress's ally, the IUML, put the grand old party smash patriarchy campaign on test? Or is this a storm within a teacup? Joining us today, we have Tushar Gupta, political analyst, along with Yasmin Farooqi, National General Secretary of the SDPI, Vivek Srivastav, also a political analyst, and Syed Asad Abbas. But my first question is to Thuin Sinha of the BJP. V.D. Satishan, the Kerala Chief Minister, has said very clearly these thoughts belong to the 19th century. We do not agree with them. Why are you still gunning for the Congress despite that?
7: Well, good evening, Padmasha. Good evening, everybody. The problem is not with other Congress leaders. The problem is specifically with Rahul Gandhi, who over the years has proven himself to be not only a hypocrite par excellence, but also a coward of the highest order. Now, I will give you some specific examples. You know, in July 2025, Maulana Rashidi had made some very disparaging comments against Dimple Yadav. You know, I can't even use those words. But neither Akhilesh Yadav nor Rahul Gandhi had the gumption to stand up and you know, confront the Maulana. Imagine if they don't have the you know, courage to stand up for, you know, one of the fellow parliamentarians, what would they do for other people? But the same Rahul Gandhi in 2017 makes a toxic comment. All of a sudden he says that, you know, why is it that I don't see women in shorts and RSS sakhas? So this is the hypocrisy of Rahul Gandhi. If you remember, just 2 weeks ago, Rahul Gandhi jumped in to defend Kriti Sanon on the occasion of Rakhi, that, you know, I mean, the choice of your clothes is entirely your choice. But the same Rahul Gandhi will not stand up for the sanctity of uniform in schools. He will say that, you know, wearing hijab is a matter of choice. So apart from, you know, his hypocrisy, which is very innate to his character, it also seems that he is scared of taking on the regressive elements in the Muslim community.
6: No, but, you know, V.D. Satishan has, right? V.D. Satishan has said that whatever Mr. Abu Bakr says, I don't agree with him. This is not 21st century thought.
7: No, no, so
6: this is 19th century.
7: Did V.D. Satishan badmouth the Manusmriti? It was Rahul Gandhi who badmouthed the Manusmriti. So he should be equally concerned about, you know, some disparaging, regressive comments coming from the other community.
6: Okay.
7: That is where he proves himself to be a huge hypocrite, apart from, you know, not having the gumption, not having the courage to take on regressive elements.
6: Okay, so the focus is on Rahul Gandhi.
7: One last point, you know, he has been, one last point, one very important point. One last

0: What seems settled for me is unfinished business. So I rewind, I pause, I reflect, I dig, until what's buried stands up to be counted. Breaking ground, not just headlines, the meaning behind them. This is Breaking Ground with me, Vedika Sood.
1: Launch control, 0 to 100.
2: This isn't just about cars and bikes. This is about how you move.
3: This car makes no sense, yet it makes every sense.
4: What we are sitting inside is a Joby-powered air taxi.
2: Your friend said, yeah, Lily. We said, maybe not. Hi, my name is Siddharth Sharma. I'm your NDTV Automate, your ultimate guide into the world of automobiles and mobility.
0: What seems settled for me is unfinished business. So I rewind, I pause, I reflect, I dig, until what's buried stands up to be counted. Breaking ground, not just headlines, the meaning behind them. This is Breaking Ground with me, Vedika Sood.
1: Across the country,
5: he has tracked the pulse of power from Washington to Korea. Witnessed history being made in global capitals and conflict zones, brought clarity to complex issues of national security and international affairs. Aditya Raj Kaul, covering international affairs like no one else, only on NDTV Network.
0: What seems settled for me is unfinished business. So I rewind, I pause, I reflect, I dig, until what's buried stands up to be counted. Breaking ground, not just headlines, the meaning behind them. This is Breaking Ground with me, Vedika Sood.
6: Political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewellery is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
7: Alla strigal poduvedil irangiyal valiya naasham undagum pinnangal veedugalil അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
8: പണ്ഡിതന്മാരല്ലേ, അവരോട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
9: സ്ത്രീകൾ എങ്ങനെ
8: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ? Last week there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.